0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. ശ്രീ എം ആർ ഗോപിനാഥ് വയലിൻ, ശ്രീ കല്ലിടൈ കുറിച്ചി എസ് ശിവകുമാർ മൃദംഗം, ശ്രീ എ എസ് ശങ്കർ ഖടം. ആദ്യം ഭൌളിരാഗത്തിൽ ശ്രീമൻ നാരായണ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം അന്നമാചാര്യ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Flute Recital by Shrimati Shikil Mala Chandrasekhar. She is accompanied on the violin by Shri M. R. Gopinath. On the mridangam by Shri Kallide Kurchi S. Shivakumar. And on the ghatam by Shri A. S. Shankar. She begins her flute recital with a composition of Annamacharya, Shriman Narayana, in the rag Bhauli, set to Aditala.

0: അന്നമാചാര്യ രചിച്ച ശ്രീമൻ നാരായണ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഭൗളി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ. ശ്രീമൻ നാരായണ എന്ന രാഗ് ഭൗളി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി സുബ്രഹ്മണ്യേന എന്ന കീർത്തനം കേൾക്കാം. രാഗം ശുദ്ധ ധന്യാസി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: Continuing her flute recital, she will now present a composition of Muthuswami Deekshithar, Subramanyena.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സുബ്രഹ്മണ്യേന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശുദ്ധ ധന്യാസി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, സുബ്രഹ്മണ്യേന എന്ന രാഗ ശുദ്ധ ധന്യാസി.

0: അടുത്തതായി കാനഡ രാഗത്തിൽ മാമവ സദാ ജനനി എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദാ ജനനി. ഇന്ന് രാഗ് കാനഡ സെറ്റ് ടു രൂപകതാളം.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാമവ സദാ ജനനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാനഡ, രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദാ ജനനി. ഇൻ ദ രാഗ് കാനഡ, സെറ്റ് ടു രൂപക താൾ.
0: ഇനി രഘുനാഥൻ അന്നു എന്ന കീർത്തനം കേൾക്കാം. രാഗം സ്വരരഞ്ജനി, ആദിതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്.
1: Listen to a composition of Ramanathapuram Srinivasa Iyengar, Rekhunathan Annu. In the rag, Swararanjani, set to Adithal.

0: രാമനാഥപുരം ശ്രീനിവാസ് അയ്യങ്കാർ രചിച്ച രഘുനാഥനന്യു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സ്വരരഞ്ജനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ, രഘുനാഥനന്നു. ഇൻ ദ രാഗ് സ്വരരഞ്ജനി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി നന്നു വിടജി എന്ന കീർത്തനങ്ങൾക്കം രാഗം രീതിഗൗള, മിശ്രചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, നന്നു വിടജി. ഇൻ ദ രാഗ് രീതിഗൗള, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച നന്നുവിടജി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രീതികൗള, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, നന്നുവിടജി. ഇൻ ദ രാഗ് രീതികൗള, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി, ശ്രീ എം ആർ ഗോപിനാഥ് വയലിൻ, ശ്രീ കലിടൈ കുറിച്ചി എസ് ശിവകുമാർ മൃദംഗം, ശ്രീ എ എസ് ശങ്കർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Carnatic Classical Flute Recital by Shrimati Shikhil Mala Chandrasekhar. Accompanying artist was Shri M.R. Gopinath on the violin, Shri Kalidai Kuruchi S. Shivakumar on the mridangam, and Shri

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരികൾക്കാം. ശ്രീ എം ആർ ഗോപിനാഥ് വയലിൻ, ശ്രീ കല്ലിടൈ കുറിച്ചി എസ് ശിവകുമാർ മൃദംഗം, ശ്രീ എ എസ് ശങ്കർ ഖടം. ആദ്യം കമലാംബാം ഭജരി എന്ന കീർത്തനം കേൾക്കാം. രാഗം മേജ കല്യാണി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Flute Recital by Shrimati Shikil Mala Chandrasekhar. She is accompanied on the violin by Shri M. R. Gopinath. On the mridangam by Shri Kallide Kurchi S. Shivakumar. And on the ghatam by Shri A. S. Shankar. She begins the flute recital with a composition of Muthuswami Deekshithar, Kamalambam Bhajare, in the rag Mecha Kalyani, set to Adital.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കമലാംബാം ഭജരെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മേജ കല്യാണി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, കമലാംബാം ഭജരേ. ഇത് രാഗ് മേജ കല്യാണി, സെക്സ്റ്റു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. ശ്രീ MR ഗോപിനാഥ് വയലിൻ, ശ്രീ കല്ലിടൈ കുറിച്ചി S ശിവകുമാർ മൃദംഗം, ശ്രീ AS ശങ്കർ ഖടം. ഇനി കുറെയൊന്നുമില്ലേ എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദിതാളം സി രാജഗോപാലാചാരി രചിച്ചത്.
1: This is Ragam, 24/7 DTH, Anytime Indian Music. You are listening to Carnatic Classical Flute Recital by Srimati Shikhil Mala Chandrasekhar. She is accompanied on the violin by Shri MR Gopinath. On the mridangam by Shri Kallide Kurchi S. Shivakumar. And on the ghatam by Shri A.S. Shankar. Next is Araga Malika of C. Rajagopalachari, Kurayundrum Illai, set to Adithal.

0: സി രാജഗോപാലാചാരി രചിച്ച കുറയൊന്നുമില്ലേ എന്ന രാഗമാലികയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ രാഗമാലിക ഓഫ് സി രാജഗോപാലാചാരി. കുറയൊന്നും ഇല്ലേ. സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണതീർത്ഥർ തരംഗം കേൾക്കാം. ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് നാരായണ തീർത്ഥർ തരംഗം മാധവ മാമവ ഇൻ ദ രാഗ് നീലാംബരി. സെറ്റ് ടു ആദിതാൾ.

0: മാധവ മാമവ എന്നാരംഭിച്ച നാരായണ തീർത്ഥർ തരംഗമാണ് കേട്ടത്. രാഗം നീലാംബരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് നാരായണ തീർത്ഥർ തരംഗം, മാധവ മാമവ എന്ന രാഗ് നീലാംബരി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി, ശ്രീ എം ആർ ഗോപിനാഥ് വയലിൻ, ശ്രീ കലിടൈ കുറിച്ചി എസ് ശിവകുമാർ മൃദംഗം, ശ്രീ എ എസ് ശങ്കർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ശ്രീമതി ഷിക്കിൽ മാല ചന്ദ്രശേഖർ. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വാസ് ശ്രീ എം ആർ ഗോപിനാഥ് ഓൺ ദ വയലിൻ, ശ്രീ കലിടൈ കുറിച്ചി എസ് ശിവകുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ എ എസ് ശങ്കർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 27DTH Indian Classical Music Channel.
1: പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ

കൃതികൾ ഇപ്പോൾ കേൾക്കാം. സി എസ് അനുരൂപ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. നൗ വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി റിസൈറ്റ്സ് സി എസ് കൃഷ്ണ കൃതീസ്. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. ആദ്യം ഗംഭീര നാട്ടുരാഗത്തിൽ ഗണേശ എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഗണേശ ഇൻ രാഗ ഗംഭീരനാട്ട സെറ്റു ആദിതാളം.

അംബികെ ജഗദംബികെ രീതിഗൗളരാഗം മിശ്രജാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രീതിഗൗളരാഗ സെറ്റു മിശ്രപ്പുതാള അംബികെ ജഗദംബികെ.

വരുമോ നിൻ കരുണാകടാക്ഷം, സാരംഗരാഗം ഖണ്ഡചാപ്പ് താളം. നെക്സ്റ്റ്, വരുമോ നിൻ കരുണാകടാക്ഷം, ഇൻ രാഗ സാരംഗ സെറ്റു ഖണ്ഡചാപ്പ് താളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് പി കെ ശേഷാചുരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാചുരൻ. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സംസാരാഭിത്യാപഹേ ആര്യഭാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം സ്റ്റാർട്സ് വിത്ത് സംസാരാഭിത്യാപഹേ സെറ്റു മിശ്രചാപ്പുതാള ഇൻ ആര്യഭിരാഗ.

മോഹന മുരളീധാരി, മോഹനരാഗം ആദിതാളം. ലാസ്റ്റ് ടൈം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മോഹന മുരളീധാരി ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടിയ സി എസ് കൃഷ്ണയ്യർ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനിഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.